0: നമുക്ക് ബ്രാങ്ക റേറ്റിംഗ് ഏജൻസി BBB മൈനസ് സ്റ്റേബിൾ ഔട്ട്ലുക്ക്.
1: അവിടെ തുറ തുറ ക്ലബിലെതിനോ പൊട്ടൻഷ്യൽ പ്രിസം ബ്രേക്ക് കക്കാണ് മെയ് മാസ 27-25 ദിവസം
2: മനസ്ഗാതദ
1: സോറി സർ.
3: Attention please, there is a prison break. All units respond immediately. Attention please.
0: London prison break. Nuara bokam berde.
4: ജോലി 24 വസ്തി യോഹാനേ കൈസർ ദിനേശ് ലാഹിറു സമക ഇൻഫിനിറ്റി ജോലി 25 BNS കാഞ്ചന രവിൻ സരിത് സുരിക് വിത്ത് ന്യൂസ്
0: അപ് ലണ്ടൻ പ്രിസൺ ബ്രേക്ക് നൂറ് ബോകം പരതി
4: പ്രവേശ പത്ര ടിക്കറ്റ് മിനിസ്റ്ററി വെത്തിൻ ഹോ എദിനു തുറട്ടുവേൻ
0: വിമസീം ബിന്ദുവായി ഹത്സി പനസായി തൂൺസിയത്തി സായായി തൂൺസിയത്തി സെക്കാൻ
4: Organizers and media partners.
0: Global events, CFM, CFT.